பேரளி. வெல்கம் டு குமரி எஃப்எம் 101. நல்ல ஒரு திவசம் உஷாராயிட்டு தொடங்காம் குமரி எஃப்எம் 101 கேட்டுக்கொண்டிருக்கிற எல்லாருக்கும் சுபதினம். நமஸ்காரம். എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അടിപൊളിയല്ലേ? എല്ലാവർക്കും സുഖമല്ലേ? ആ ഫോണൊന്ന് താഴെ വെച്ചൂടെ. ഒരു മിനിറ്റ് നേരമെങ്കിലും ആ സാധനം കയ്യിലില്ലാതെ ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറയുകയാണ്, പോയിരുന്ന് പഠിക്കടാ, അതുമേൽ ഇരുന്നിട്ട് ജീവിതം കളയരുതേ. ഇങ്ങനെ വീട്ടിലുള്ള എല്ലാവരും നമ്മളോട് പറയാറുണ്ട്. നമുക്കും അറിയാം അഡിക്ഷനാണ്. ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പരിധിക്കപ്പുറം ഒരു സാധനം ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ അഡിക്ഷൻ ആയിട്ട് മാറുന്നത്. നമുക്കത് മാറ്റണമെന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ഫോൺ അഡിക്ഷൻ പലരുടെയും ഒരു പ്രശ്നമാണ്. ഈ ഫോൺ അഡിക്ഷനിൽ നിന്നും പുറത്തു വരാൻ ചെയ്യാൻ പറ്റുന്ന ഒരു 3 കാര്യം പറഞ്ഞു തരട്ടെ. വെൽക്കം ടു കുമരി എഫ്എം 101. ഈ ഫോൺ അഡിക്ഷനെ കുറിച്ച് നമ്മൾ കുറെ കുറെ കേട്ടിട്ടുണ്ടല്ലേ. എന്നാലും എത്ര പ്രാവശ്യം കേട്ടാലും പിന്നെ എന്താ പറയുക, ഒരു ആളെങ്കിലും ഇന്നത്തെ ഗാനകേരളി കേട്ടിട്ട് ഒന്നും മാറി കിട്ടിയാലേ നമുക്കത് ക്രെഡിറ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? നമുക്കൊരു അടിപൊളി ഗാനം കേട്ടിട്ട് വന്നാലോ? നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനം ഉള്ളടക്കം മൂവിയിൽ നിന്നും KJ യേശുദാസ് സുജാത മോഹൻ പാടിയത്.

നമ്മൾ ഫോണിൽ അഡിക്റ്റഡ് ആണ് എന്ന് പറയുമ്പോഴേ ശരിക്കും ഒന്ന് ആലോചിച്ചേ, ആ ഫോൺ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റോടാണോ നമ്മൾ അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്നത്? അല്ല, അതിന്റെ അകത്തുള്ള ഒന്നോ അതിലധികം ആപ്പുകളോടോ ഉള്ള ഒരു വല്ലാത്ത ഇഷ്ടം, അതാണ് ഈ പറയുന്ന ഫോൺ അഡിക്ഷനിലോട്ട് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അപ്പോ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഏതൊക്കെയാണ് വില്ലന്മാർ എന്നുള്ളതാണ്. ഫേസ്ബുക്ക് ആണോ, ഇൻസ്റ്റഗ്രാം ആണോ, ടിക്ടോക്ക് ആണോ? അപ്പോ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഏതൊക്കെയാണ് വില്ലന്മാർ എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ഒക്കെ സാധനം ഉണ്ടാവും അല്ലേ, അത് എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അത് എന്താണ് എന്നുള്ളത് ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണിൽ എല്ലാം വഴികളുണ്ട് ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം 24 മണിക്കൂർ ഉപയോഗിക്കുന്ന ആപ്പുകൾ ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തന്നെ സിസ്റ്റംസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. സോ ആ ആപ്പുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫോണിലേക്ക് വലിക്കുന്നത്, റൈറ്റ്? അപ്പോ ആദ്യമേ തന്നെ ഇനി ഇത് ഞാൻ ഉപയോഗിക്കില്ല എന്നൊരു ശബ്ദമൊക്കെ എടുത്ത് നിന്നാലെ ചിലപ്പോ അത് നടക്കണമെന്നില്ല, പെട്ടെന്ന് അത് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ നമ്മൾ ഇതിന്റെ ഉപയോഗം കുറച്ചും കൊണ്ട് വരികയാണ് ചെയ്യേണ്ടത്. അപ്പോ ഇത് കുറച്ചും കൊണ്ട് വരണം എന്ന് പറയുമ്പോ അവിടെയും പ്രശ്നമാണ്, കുറയ്ക്കാൻ പറ്റില്ല. അപ്പോ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ എന്താണോ ഈ ആപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമായി മാറ്റുക. നമുക്ക് തന്നെ അറിയാം പല ആപ്പുകളിലും നമ്മൾ എന്തൊക്കെയാണോ സെർച്ച് ചെയ്ത് പോകുന്നത് അതാണ് പിന്നീട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അതില് കാണുന്നത്. ഏത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഈ സംഭവം, അതുകൊണ്ട് ആ സാധനം വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. അപ്പോ നമ്മൾ കാണുന്നത് നമുക്ക് ഉപയോഗമുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ, ഈവൻ ദോ നമ്മൾ ഫോണിലാണ് സമയം ചെലവഴിക്കുന്നത് എങ്കിലും അത് നമുക്ക് ഉപയോഗപ്രദമായി മാറും. പോയിന്റ് ആണേ, ഒന്ന് ശ്രമിച്ചൂടെ. ഇപ്പോ ഈ ഫേസ്ബുക്കിലായാലും ഒരുപാട് പേരുടെ ആഗ്രഹമാണ് നന്നായി ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളത്. അപ്പോ അത് പഠിക്കാനുള്ള കാര്യങ്ങളാണ് കൂടുതൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ളത് എങ്കിൽ, യൂട്യൂബില് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫേസ്ബുക്കിൽ വരുമ്പോ അമ്മാതിരി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കാണും. പല പേജുകൾ ഉണ്ടാവും, ആ പേജുകൾ നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ട പേജുകൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്. അപ്പോ നമ്മൾ ഇങ്ങനെ തോണ്ടി തോണ്ടി തോണ്ടി പോകുമ്പോഴുണ്ടല്ലോ അതേ സാധനം തന്നെ വരും. അപ്പോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് മാറ്റും. ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളോട് ഇത് സ്റ്റോപ്പ് ചെയ്യൂ, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്

അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോ നിങ്ങൾ ആദ്യം അതിനെ മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ട് മാറ്റാൻ ശ്രമിക്കൂ. ആ പ്രൊഡക്റ്റീവ് ആയിട്ട് മാറ്റുമ്പോൾ തന്നെ ഒരു പരിധിവരെ അറ്റ്ലീസ്റ്റ് ഈ ഉപയോഗിക്കുന്ന സമയം നല്ലതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്നുള്ള മനസ്സമാധാനം എങ്കിലും ഉണ്ടാവും. ഫൈൻ. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ കയറി ഇറങ്ങി നടക്കരുതേ. അപ്പൊ ഇനി നമ്മള് ഈ രണ്ടാമത്തെ കാര്യത്തിന് പോകുന്നതിന്റെ മുമ്പില് ഒരു അടിപൊളി സോങ് കേട്ടിട്ട് വന്നാലോ? ഇതാ നമുക്ക് കേൾക്കാം, ആഗതൻ മൂവിൽ നിന്നും ശ്രേയ ഘോഷൽ.

0: ഇനി രണ്ടാമത്തെ കാര്യം,
1: നമ്മൾ എപ്പോഴാ ഈ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യണേ? എങ്ങനെയെന്നല്ലേ ഈ സ്ക്രോള് ചെയ്ത് നോക്കുന്നത്? ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോ അല്ലേ? നല്ല തിരക്കിലിരിക്കുമ്പോ നിങ്ങൾ ആരെങ്കിലും ഫോൺ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ആപ്പുകളിൽ പോയി നോക്കുവോ? നല്ല തിരക്കിലായിരിക്കുന്ന സമയത്തിലാണെങ്കിൽ ഇല്ല. അപ്പോ നമ്മൾ എൻഗേജ്ഡ് ആകാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ സാധനത്തിൽ കയറി നോക്കുന്നത്. സോ നമുക്ക് നമ്മളെ തന്നെ എൻഗേജ്ഡ് ആക്കാനായി ഈ ഫോൺ അല്ലാതെ മറ്റ് വഴികൾ ഉണ്ടാവണം. പണ്ട് ഉണ്ടായിരുന്നു, പണ്ട് കുട്ടിക്കാലത്തെ ഈ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ എന്തായിരുന്നു നമ്മൾ ഈ ഫ്രീ ടൈമിൽ ചെയ്യാനുണ്ടായിരുന്നത്? ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. പുസ്തകം വായിക്കുമായിരുന്നു. പണ്ടത്തെ ബാലരാമയിലും ആപ്പും പാറ്റിയിലും ഒക്കെ ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ചില സാധനങ്ങളൊക്കെ, എന്തൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഉണ്ടാക്കുമായിരുന്നു. പിന്നെ കളിക്കുമായിരുന്നു അടുത്തുള്ള കുട്ടികളോടൊപ്പം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അന്ന് ഫോൺ ഇല്ല, അപ്പോ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഈ ഫോൺ ഉള്ളത് കൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ മാറിയിട്ട് നമുക്കെല്ലാം ഈ ഫോണിന്റെ ഉള്ളിൽ തന്നെ ആയിപ്പോയത്. സോ നമുക്ക് നമ്മളെ തന്നെ എൻഗേജ് ആക്കാൻ ഈ ഫോണിന്റെ ഉള്ളിൽ ഇങ്ങനെ ആയിപ്പോയത്, അതങ്ങനെ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യം മാത്രമാകണം എന്നില്ല. ചിലപ്പോ നമ്മള് നമ്മളുടെ ഒരു ഉല്ലാസത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹോബി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗെയിംസുകളോ നമ്മൾ ഏർപ്പെടുത്തുന്നതായിരിക്കാം. That's fine, but find something that can encourage you. ഈ ഫോണിന്റെ അഡിക്ഷനെ ഒന്ന് കുറയ്ക്കും. ഇനി ഈ മൂന്നാമത്തെ കാര്യമാണ്. അപ്പൊ ഈ മൂന്നാമത്തെ കാര്യത്തിന് പോകുന്നതിന്റെ മുമ്പിൽ ഒരു ഗാനം കേൾക്കണ്ടേ? പെട്ടെന്നൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ? പൂക്കാലം വരവായി മൂവിൽ നിന്നും KS ചിത്ര.

ഇനി മൂന്നാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ സമയം പലരും ഫോൺ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നേരത്താണ്. ഉറങ്ങത്തില്ല, പകരം ഫോണങ്ങ് നോക്കി നോക്കി നോക്കി നോക്കി ഇരിക്കും. സമയം പോകുന്നത് അറിയത്തേയില്ല. കുറെ നേരം കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ നോക്കും, ഓ ഇത്ര സമയം ആയി എന്നുള്ളത്. അപ്പോ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമുക്ക് ഉറക്കം വരുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, സമയം പോകുന്നത് അറിയത്തേയില്ല. കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ നോക്കുന്നത്, എന്റെ ദൈവമേ ഇത്ര സമയമായോ എന്നുള്ളത്. അപ്പോ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമുക്ക് ഉറക്കം വരുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. വി ആർ ഗെറ്റിംഗ് അഡിക്റ്റഡ് ടു ദി അനദർ തിങ്. കട്ടിലിൽ കിടന്നാലുടൻ ഉറങ്ങാൻ പറ്റണം എന്നുണ്ടെങ്കിലേ നമ്മളുടെ ബോഡി ടയേർഡ് ആയിരിക്കണം. നമ്മളുടെ ബോഡി ടയേർഡ് അല്ല എങ്കിലാണ് ഈ ഉറക്കം നല്ലോണം ലഭിക്കാതെ പോകുന്നത്. ഈ ഉറക്കം ലഭിക്കാത്തതിന് പല കാരണങ്ങൾ ഉണ്ട് കേട്ടോ, ജനറലൈസ് ചെയ്ത് പറയുകയല്ല. എന്നാലും ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബോഡി ടയേർഡ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കിടന്ന് ഉറങ്ങും. നിങ്ങൾ കുട്ടികളാണ് എങ്കിൽ, കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്താല്, എക്സസൈസ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ് അല്ലെ. അപ്പൊ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്തൂടെ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി കുറച്ചൊന്ന് ക്ഷീണിക്കും, ആ ക്ഷീണം കൊണ്ട് നമ്മൾ അങ്ങ് ഉറങ്ങിപ്പോവും. അപ്പൊ ആവശ്യമില്ലാതെ നമ്മൾ ഈ ഫോൺ എടുത്ത് നോക്കുകയില്ല. ശരി, ഇന്നത്തെ ഗാനക്കരളിൽ ലോസ്റ്റ് സോങ് ആണ്, മക്കൾക്ക് മൂവിയിൽ നിന്നും ഗായത്രി അശോകൻ പാടിയത്.

0: ഇനി കുട്ടികളാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ രാത്രി സമയങ്ങളിൽ നിങ്ങൾക്ക് ബിസിനസ് കോളിലൊന്നും വരാറില്ലല്ലോ. ഒരു 8 മണി ആകുമ്പോഴത്തേനും ആ സാധനം ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അച്ഛന്റെയും അമ്മയുടെ കയ്യിലും കൊടുത്തേക്കും. അവരുടെ മനസ്സിലും ഒരു മനസ്സമാധാനം ഉണ്ടാവും. നമ്മളും ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ എൻട്രി ചെയ്ത് ഈ ഉറക്കം കളയത്തില്ല. രാവിലെ ഒന്ന് ഫ്രഷ് ആയിട്ട് എണീക്കാനും പറ്റും. ഇനി കുറച്ച് പ്രായമുള്ളവരാണ് എങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റിവെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത്യാവശ്യം എന്തെങ്കിലും കോൾസുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് വരും, അതുകൊണ്ട് നിങ്ങൾക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുകയില്ല. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പാടായിരിക്കും. അങ്ങനെ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ കിടന്ന ഉടനെ ഉറങ്ങാൻ ചില മാർഗങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ദാറ്റ് കാൻ ബി മെഡിറ്റേഷൻ, യോഗ, പിന്നെ നിങ്ങൾ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ടയർഡായി കഴിഞ്ഞാൽ അതേപോലെ കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇനി ഈ ഫോൺ ഇല്ലാതെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യൂ, അതിലൊരു രസമുണ്ടപ്പ. എന്തായാലും ഇതൊക്കെ പലരുടെ ഒരു വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്കൊക്കെ പുറത്തു വരാൻ ഒന്ന് സാധിക്കട്ടെ. പണ്ടൊക്കെ ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അന്നും ജീവിതം രസകരമായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നു അതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അതൊന്ന് ആസ്വദിക്കാൻ നോക്കൂ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഒരു ത്രില്ല് എന്താണ് എന്നുള്ളത്. ഈ ഫോൺ അഡിക്ഷനെ കുറിച്ച് ഇന്ന് കേട്ടിട്ട് ആരെങ്കിലും ഒറ്റ ആളെങ്കിലും മാറിയോ? ഒന്ന് മാറി കിട്ടിയാൽ അത് നമ്മളുടെ കുമരി FM 101 ക്രെഡിറ്റ് അല്ലേ? ശരിയല്ലേ? കുമരി FM 101 ഇത്രയും സമയം ഗാന കേരളയാണ് കേട്ടുകൊണ്ടിരുന്നത്. സന്തോഷമായിട്ട് ഈ ഒരു വീക്കെൻഡ് ആവട്ടെ എന്ന് ആശംസകളോട് ടാറ്റാ ബൈ ബൈ പറയുന്ന സമയം തന്നെയാണ്. നെക്സ്റ്റ് സാറ്റർഡേ നമുക്ക് കണ്ടുമുട്ടാം അല്ലേ? ഓക്കെ, ബൈ ഓൾ. താങ്ക് യു ഓൾ. സ്നേഹപൂർവ്വം, വളരെ സ്നേഹപൂർവ്വം, RJ ബൃന്ദാജി, നിർമ്മാതാവ് S നവരത്ന. താങ്ക് യു ഓൾ.
1: നേരുകളെ ഇന്ന് കാലേ 10:02 സവാ